ഇന്നത്തെ ഗാനകേരളിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ ബൃന്ദാജി. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പിൽ ഒരു സോങ് കേട്ടിട്ട് വന്നല്ലോ. സെല്ലലോയിഡ് മൂവിയിലെ ഒരു നല്ല പാട്ടാണ് സിത്താര കൃഷ്ണകുമാർ പാടിയത്.

0: മുട്ടയും ഒരു ഉരുളക്കിഴങ്ങും രണ്ടിനെയും ഒരേ പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കി നോക്കിക്കേ. അല്പം കഴിഞ്ഞാൽ ഈ മുട്ട ഹാർഡായി മാറും, ഈ ഉരുളക്കിഴങ്ങ് സോഫ്റ്റ് ആകും. രണ്ടിനും കിട്ടിയത് ഒരേ ചൂട് തന്നെ ആയിരുന്നു. എന്നാൽ രണ്ടുപേരും ആള് മാറിയത് രണ്ട് തരത്തിലായിരുന്നു എന്ന് മാത്രം. ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കിട്ടുന്നത് ഒരേ സാഹചര്യം തന്നെയായിരിക്കും, എന്നാൽ ഉപയോഗിക്കുന്നത് പല രീതിയിലാണ് എന്ന് മാത്രം. അതുകൊണ്ട് എപ്പോഴും സാഹചര്യങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിരിക്കരുത്. കീപ് ഗോയിങ്.
1: അടുത്തതായിട്ട് ഒരു പാട്ട് കേൾക്കേണ്ട സമയമാണ്. അപ്പൊ നമുക്കൊരു പാട്ടിൽ പോയിട്ട് വന്നാലോ. തീവണ്ടി മൂവിയിലെ ഒരു പാട്ടാണ്, ശ്രേയ ഘോഷൽ ഹരിശങ്കർ പാടിയത്.

ബന്ധങ്ങൾ സ്മൂത്തായി പോകാൻ നമ്മൾ ചിലപ്പോ സൈലന്റ് ആയി ഇരിക്കേണ്ടി വരും എന്ന് പറയാറുണ്ട്. മൂന്ന് സന്ദർഭങ്ങളിൽ കഴിയുന്നതും സൈലന്റ് ആയി ഇരിക്കുക. ആദ്യത്തേത് ദേഷ്യം വരുമ്പോ, രണ്ടാമത്തേത് മുഴുവൻ കഥ അറിയില്ലെങ്കിൽ വെറുതെ എന്തിനാണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കൊള്ളാക്കുന്നത്, സൈലന്റ് ആയിട്ട് ഇരിക്കൂ. മൂന്നാമത്തേത് നമുക്ക് നമ്മളുടെ നോർമൽ ടോണിൽ സംസാരിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവും, അതും ഒന്ന് സങ്കടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് കൊണ്ടായിരിക്കാം, ഏതെങ്കിലും ഒരു ഇമോഷൻസിൽ കിടന്ന് പ്ലേ ചെയ്യുന്നതിലായിരിക്കാം. ആ സമയമാണ് നമ്മൾ നോർമൽ ടോണിൽ സംസാരിക്കാൻ പറ്റാതെ വരുന്നത് അല്ലേ. ആ സന്ദർഭങ്ങളിൽ സൈലന്റ് ആയി ഇരിക്കുന്നത് ബെറ്റർ. കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്. അടുത്തതായിട്ട് വരാൻ പോകുന്ന ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. ഫോർ സ്റ്റുഡൻസ് എ മൂവിൽ നിന്ന് ഒരു പാട്ടാണ് ജസി ഗിഫ്റ്റ് പാടിയത്.

പാമ്പിനെ കൊല്ലാൻ പരന്ന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്. താഴെ നിന്ന് പൊക്കി മേലേക്ക് അങ്ങ് പറക്കും. അവിടെ ചെന്നാൽ താഴെയുള്ള പവർ ഒന്നും പാമ്പിന് ഇല്ല എന്ന് പരുന്തിന് നന്നായി അറിയാം. പാമ്പിന്റെ വീക്ക്നെസ് മനസ്സിലാക്കിയത് കൊണ്ടാണത്. അതുപോലെ തന്നെ ജീവിതത്തിലും നമ്മളുടെ വീക്ക്നെസ് നമ്മൾ മറ്റവരുടെ മുമ്പിൽ തുറന്ന് കാട്ടുമ്പോൾ ഓർക്കുക, എന്നെങ്കിലും ഒരിക്കൽ നമ്മെ അശ്വതരാക്കാൻ പരാജയപ്പെടുത്താൻ ഉള്ള വഴിയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത്. ബി കെയർഫുൾ, കീപ് ഗോയിങ്. ബ്യൂട്ടിഫുൾ സോങ് കമ്മിങ് അപ്പ് വിത്ത് യു. വെളിപ്പാടിന്റെ പുസ്തകം എ മോവൽ നിന്നും ഒരു പാട്ടാണ്. വിനീത് ശ്രീനിവാസൻ and Ranjit Unni Paadiyathu.

0: താനാരാ താനാരാ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോഴല്ല ഞാനാരാ ഞാനാരാ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നമ്മളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിലേ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാല് നമ്മൾ വെറുതെ ഡ്രസ് പഠിച്ചിരിക്കില്ല. യു കീപ് ഗോയിങ്. ഹാപ്പി ലൈഫ്.
1: അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്ന ഗാനം വെളിപ്പാടിന്റെ പുസ്തകം ഈ മൂവിയിൽ നിന്നും ഒരു പാട്ടാണ്.

മൂന്നത്തെ ജനറേഷൻ കുറച്ചും കൂടി ഒരു കഷ്ടപ്പാടുകളുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സ്ട്രക്ക് ആയി കഴിഞ്ഞാലും മുന്നോട്ട് പോകാനുള്ള ഡ്രൈവ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഫിംഗർ ടിപ്സിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും സ്ട്രക്ക് ആയി പോയി കഴിഞ്ഞാൽ അയ്യോ എന്റെ വിരൽത്തുമ്പത്ത് ഈ സാധനമില്ലല്ലോ, അപ്പൊ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ചിന്ത ആളുകളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴേ ഈ കാര്യം അവർക്ക് നന്നായി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഒരു കാരണം വെച്ചാലും സ്ട്രക്ക് ആയി എന്ന് കരുതി കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന തോട്ടിലേക്ക് അവർ പോവാൻ പാടില്ല. വി കൻ സ്റ്റിൽ കീപ് ഗോയിങ്, കീപ് ഗോയിങ്. അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ? ഒരു പാട്ട് കേൾക്കണ്ടേ? അടുത്തതായി സി ഐ ഡി മൂസ എന്ന ചിത്രത്തിൽ നിന്നും ഒരു പാട്ടാണ് സുജാത മോഹൻ, ഉദിത് നാരായൺ പാടിയത്.

0: കുമാരി FM 101-ൽ ഇത്രയും സമയം ഗാനകേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷമായിട്ട് ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട്
1: ടാറ്റാ ബൈ പറയേണ്ട സമയം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഗാനകേരളി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കണോ. താങ്ക് യു ഓൾ. അപ്പോ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ ഷാർപ്പായിട്ട് 9:30 AM കാണാം. ഓക്കെ,
0: സ്നേഹപൂർവം, വളരെ സ്നേഹപൂർവം, വൃന്ദാജി
2: നിർമ്മാതാവു
0: എസ്
2: നവരത്ന.
1: താങ്ക് യു ഓൾ.
0: ഇനി നമുക്ക് അടുത്ത സാറ്റർഡേ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.